0: ഡോക്ടർ പരീക്ഷിത് ഹെഗ്ഡെയാൻസെ സിദ്ധിവിനായ ക്ലിനിക് പിംപ്രി ചിൻസ്വർ സാൻഗി ദുഃഖി ഗുഡ്ഗി ദുഃഖി അനി മണിക്കി ദുഃഖിവർ ബിന ഓപ്പറേഷൻ അനി ശംഭർ തത്കെ ഖാത്രിശീർ ഉപചാര ഹെ സമ്പർക്ക 95 95 24 25 59 ഡോക്ടർ പരീക്ഷിത് ഹെഗ്ഡെയാൻസെ സിദ്ധിവിനായ ക്ലിനിക് 95 95 24 25 59
1: മനുഷ്യാചാ സ്വാർത്ഥ കർത്തോ ജംഗലാംചാ നാശ സ്വച്ഛ വായു പാസൂൻ വഞ്ചിത ആഹെ പ്രത്യേക ജണാച ഹവാ പ്രദൂഷണമുഴ ഹോതോ പര്യാവരണാചാ ഹ്രാസ് മ്ഹണൂനച സ്വച്ഛ ശുദ്ധ ഹവേചാ മനീ ഘേഊയാ ധ്യാസ
2: अस्थिरोग अर्थात हाडांचे विकार असल्याने की कशातच लक्ष लागत नाही पण वेळेत अत्याधुनिक उपचार घेतले तर मोठा धोका टळू शकतो
0: इंडस्ट्रियल ऍक्सिडेंट हॅन्ड इंजुरी जॉईंट रिप्लेसमेंट रोड ऍक्सिडेंट संधिवात सांधेदुखी फ्रॅक्चर यासारख्या सर्व अस्थिरोगांवर आधुनिक पद्धतीने उपचारासाठी डॉक्टर अविनाश गाडेकर पूर्ण वेळ उपलब्ध
2: न्यूमन प्लस हॉस्पिटल सागरी नाका अहमदनगर
3: श्रोत्यांच्या आज प्रसारित होणाऱ्या कार्यक्रमांची रूपरेषा या